0: பிருத்விராஜ் சுகுமாரன் மீன்வைல் வாஸ் ரீசன்ட்லி சீன் இன் தி ஆக்ஷன் த்ரில்லர்
1: கலீஃப். നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ.
0: എന്റർടൈൻമെന്റ് ബ്യൂറോ, ഇന്ത്യ ടുഡേ.
2: Five months after reportedly tying the knot in an intimate ceremony, Badshah and Isha Rakhi have announced their separation. The couple's statement comes after weeks of speculation, cryptic social media posts and growing questions about their relationship, bringing an abrupt end to what had appeared to be a private romance.
3: Kya wo mohabbat jiska hisab lag jaye, bole wo to lage ke rabab bach jaye, lad marenge log aag lag jaye, chehre se tere jo naqab hat jaye.

0: Raj Sukumaran, meanwhile, was recently seen in the action thriller Khalifa.
1: Marakkan kazhiyathoru legacy. കൊഫേപോസ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ.
2: What's his name?
0: Entertainment Bureau, India Today.
3: Five months after reportedly tying the knot in an intimate ceremony, Badshah and Isha Rakhi have announced their separation. The couple's statement comes after weeks of speculation, cryptic social media posts, and growing questions about their relationship, bringing an abrupt end to what had appeared to be a private romance.
4: क्या वो मोहब्बत जिसका हिसाब लग जाए बोले वो तो लगे के रब्बा बच जाए लड़ मरेंगे लोग आग लग जाए चेहरे से तेरे जो नकाब